0: ഇതാ നോട്ടി മക്കളെ പാടിയാണ്ട് പന്തങ്ക് ദേവസ്ഥാനക്ക് എത്തുന്നതേ പത്തായത്തില്ല. മകുരുവേ, നീ നാക്കൊരു മുത്തച്ഛി ഭാഗ്യ താത്തെങ്കി കാലോദിനിട കലാച്ച നമ്മരന്ത് ഒരു പൊള്ളിര ആൾറു പോപ്പു ചുടുവി.
1: ഒന്നിഗു തപ്പ, നീന് ഈ നിലത്ത് നില നിന്നത് നീരാച്ചെങ്കി കൊടുകില് പുട്ടുവ പ്രതിയോരു കുഞ്ഞിക്കു കൊടുകര നില ജല സംസ്കൃതിര മീത പുരുട പുട്ടുവനിക്ക് മാടിത്ത് കൊടകുന നന്ദുമാട്.
2: എത്തു ഏരിക്ക് എമ്മെ നീരുക്കൊണ്ടുനിക്ക് അജ്ജത്തായി തീർത്ഥ പൂജക്ക് ദേവസ്ഥാനക്ക് പോച്ചെങ്കി മനയിലുള്ള മോനയങ്ക മൈമക്കട തീർത്ഥ കുളിയോ.
0: മുതുക്കോങ്ങടോ മക്കടോ പിരി പിരി ഇല്ലത്തെ ആരാമ
3: അയങ്ക ബറടക്ക് ചെന്ന ഡ്രിങ്ക്സ് എടുത്തോന്ന് അയങ്ക ഇഞ്ചക്ക ഇതെങ്കിൽ അവകാശമേ ഇല്ല.
4: ചുരുക്ക് മാടിഞ്ഞ
1: നട ബോക്സില് സ്കോച്ച് ഉണ്ട് എടുത്തു വപ്പേ.
3: നാന് സല എടുത്തൻ പറട,
0: നാന് ചോപ്പീസ് എടുത്ത് പറട,
4: നാ ഗ്ലാസ് എടുത്തപ്പി.
3: നോട്ടി നോട്ടി എച്ചക്ക് പോണുന്ത് നക് ചെന്ന ബാബ.
0: മാമിര അടികെ മാത്ര സൂപ്പർ
3: എല്ലാ. അണ്ണയ ഇഞ്ഞൊരു പെഗ് പൂക്കടാ.
4: നാക്ക് പൂക്ക് അച്ഛൻ നീ അവക്ക് മാത്രം പൂക്കിരുത്ത.
3: എന്നങ്ങണയ
4: ഓർ തുളി കിളക്ക് പുത്തിരുത്തി മതി ശുരു മാടിരുവ.
3: എന്ത്
4: പൂക്ക് പൂക്ക് നീക്കേ കൊത്താപ്പ
3: എടുത്തോളി എടുത്തോളി.
4: ഇന്നെ